ആലോചിക്കുന്നത്. ഖലഖലൗദും മത്തുൻ ഖാനി ചാനേമി വാങ്കുതാപ്പൊട്ടിയും സ്കൂള മങ്ങായകനങ്ങൾ വാങ്കുതൊക്കെ ഒക്കെ